0: 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മഹാരാജ സ്വാതി തിരുനാളിനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം കേൾക്കാം. സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. Listen to a feature on Maharaja Swadi Thirunal directed by Shri S.R. Mahadeva Sharma.
3: Sangeetha Nabhasile Swadi Nakshatram Paadunna Paingilikaloda Kooda Swadi Thirunalinte Kaalathe Thiruvidankoorine Oru Charitrakaran Inganeyanu Visheshippichathu Sangeethajnar Niranja Rajasadassu Sahrudaya Lokathinte Anumodanangal Ettuvaangiya Aa Vidwal Sadassu Thiruvidankoorinte Punyamayirunnu Adulyanaya Sangeethajnanum കീർത്തന രചയിതാവും സാഹിത്യകാരനും കലാപരിപോഷകനുമായിരുന്ന സ്വാതി തിരുനാളിന്റെ സദസ്സിന്റെ പുകഴ്ച ഭാരതത്തിലുടനീളം പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ മഹാനുഭാവിനെ ദക്ഷിണ ഭോജൻ എന്ന് വിളിക്കുന്നത്. ഒരു ഭരണകർത്താവ് എന്നതിലുപരി സംഗീതജ്ഞൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ യശസ് നിലനിൽക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിനെ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയർത്താൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ സ്വാതി തിരുനാൾ ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെടുകയോ പരിഷ്കരിക്കപ്പെടുകയോ ചെയ്ത സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും അതേ പ്രൗഢിയോടെ ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. ഇനി ഒരൽപ്പം ചരിത്രം. തിരുവിതാംകൂർ രാജവംശത്തിൽ അനന്തരാവകാശം മരുമക്കത്തായത്തിലൂടെ ആയിരുന്നു. രാജാവിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ സഹോദരിമാരുടെ മക്കളിൽ മൂത്ത പുരുഷനാണ് അടുത്ത രാജാവാകാനുള്ള അവകാശം. ആൺമക്കൾ ഇല്ലെങ്കിൽ പെൺമക്കളിൽ മൂത്തയാൾ രാജ്യഭരണം ഏറ്റെടുക്കണം. അങ്ങനെയാണ് രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് ശേഷം ആയില്യം തിരുനാൾ ലക്ഷ്മിഭായ് തിരുവിതാംകൂറിന്റെ അധികാരം ഏറ്റെടുത്തത്. അതുകൊണ്ടുതന്നെ അപൂർവമായ ഒരു സൗഭാഗ്യം സ്വാതി തിരുനാളിനുണ്ടായി. രാജ്യം ഭരിക്കുന്ന റാണിയുടെ മകനായി പിറന്ന് രാജ്യം ഭരിക്കാനുള്ള സൗഭാഗ്യം. ചങ്ങനാശ്ശേരി രാജരാജവർമ്മ കോയിത്തമ്പുരാനാണ് ലക്ഷ്മിഭായിയുടെ ഭർത്താവ്. അവരുടെ മൂന്ന് സന്താനങ്ങളിൽ രണ്ടാമത്തെയാളായി 1813 April 16 സ്വാതി തിരുനാൾ ജനിച്ചു. ചേച്ചി ആയില്യം തിരുനാൾ രുക്മിണിഭായിയും അനുജൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയും. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ നാമം ബാലരാമവർമ്മ എന്നാണ്. ചോതി അഥവാ സ്വാതി നക്ഷത്രത്തിൽ പിറന്നതിനാലാണ് സ്വാതി തിരുനാൾ എന്ന പേര് കിട്ടിയത്. സ്വാതി തിരുനാൾ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ കുട്ടി ആണാണെന്ന് ജ്യോതിഷികൾ പ്രവചിച്ചിരുന്നു. അതിനാൽ പിറക്കും മുമ്പേ അദ്ദേഹത്തെ ഭാവി രാജാവായി കണ്ട് ഏവരും ഗർഭശ്രീമാൻ എന്ന് പുകഴ്ത്തിപ്പോന്നു. ഭരണകാര്യങ്ങളിൽ മുഴുകിയപ്പോഴും തുടർന്ന് യാതൊരു ശ്രദ്ധയും നൽകാതെ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നപ്പോഴും കലയോടും സംഗീതത്തോടുമുള്ള ബന്ധം സ്വാതി തിരുനാൾ മാറ്റമില്ലാതെ തുടർന്നു. ഒരു തികഞ്ഞ കലാകാരനായി പിറന്ന അദ്ദേഹം രാജ്യഭരണത്തിലും ഏർപ്പെട്ടു എന്നേ ഉള്ളൂ. കുട്ടിക്കാലത്ത് തന്നെ സംഗീത പഠനം തുടങ്ങിയ സ്വാതി തിരുനാൾ അധികാരം ഏറ്റെടുക്കും മുമ്പേ മികച്ച സംഗീതത്തിനായി പേരെടുത്ത് കഴിഞ്ഞിരുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി സംഗീത വിദ്വാൻമാരുമായി സമ്പർക്കത്തിലേർപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രതിഭ നാൾക്കുനാൾ വർദ്ധിച്ചു. കർണാടക സംഗീതത്തിലെ പ്രതിഭാത്രയമായ ത്യാഗരാജ സ്വാമികൾക്കും മുത്തുസ്വാമി ദീക്ഷിതർക്കും ശ്യാമശാസ്ത്രികൾക്കുമൊപ്പം അദ്ദേഹത്തെ കണക്കാക്കുന്നവരുണ്ട്. സ്വാതി തിരുനാളിന്റെ സമകാലീനരായിരുന്ന സംഗീത പ്രതിഭകളെക്കുറിച്ച് പരാമർശിക്കാതെ മുന്നോട്ടു പോവുക പ്രയാസം. സ്വാതി തിരുനാളിനെ ഉറക്കാൻ ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടെഴുതിയ ഇരയ്മൻ തമ്പി തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരുന്നു. കീർത്തനം, വർണ്ണം, പദം, ആട്ടക്കഥ എന്നിവയെല്ലാം

ഷട്കാല ഗോവിന്ദ മാരാരായിരുന്നു മറ്റൊരു പ്രതിഭ. അദ്ദേഹം സ്വാതി തിരുനാളിന്റെ സദസ്യനായിരുന്നു. എക്കാലത്തെ മികച്ച ഭാരതീയ സംഗീതജ്ഞരിൽ ഒരാളാണ് അദ്ദേഹം. സാധാരണ തമ്പുരുവിൽ 4 തന്ത്രികളാണ് ഉണ്ടാവുക. എന്നാൽ 7 തന്ത്രികളുള്ള ഒരു തമ്പുരുവിന് രൂപം നൽകിയത് മാരാരുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. സ്വാതി തിരുനാളിന്റെ പ്രീതി നേടിയ മാരാർ ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ സ്വന്തം രീതിയിൽ പാടി കേൾപ്പിച്ചിരുന്നു. ത്യാഗരാജസ്വാമികളെ തന്റെ സദസ്സിലേക്ക് ക്ഷണിക്കാൻ സ്വാതി തിരുനാൾ അയച്ചത് ഗോവിന്ദ മാരാരെയായിരുന്നു. പക്ഷേ ആ ദൗത്യം പരാജയപ്പെട്ടു. അതിൽ ദുഃഖിതനായ മാരാർ തിരികെ വന്നില്ല. മഹാരാഷ്ട്രയിലെ പന്ധർപുരിയിലേക്ക് പോയി 1841 മരണം വരെ അവിടെ കഴിഞ്ഞു.

ദക്ഷിണേന്ത്യൻ സംഗീതത്തിലും കലയ്ക്കും മികച്ച സംഭാവന നൽകിയ സഹോദരങ്ങളായിരുന്നു ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദം, വടിവേലു എന്നിവർ. തഞ്ചാവൂർ നാൽവർ എന്നറിയപ്പെട്ട ഇവർ സ്വാതി തിരുനാളിന്റെ സദസ്യരായിരുന്നു. ഇവരിൽ വടിവേലുവാണ് മഹാരാജാവ് കൽപ്പിച്ചുണ്ടാക്കിയ കാംബോജി അടതാള വർണ്ണത്തിന് സ്വരം പകർന്നത്.

ത്യാഗരാജ സ്വാമികളും സ്വാതി തിരുനാളും ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. പക്ഷേ രണ്ടുപേരും ഒരിക്കൽ പോലും പരസ്പരം കണ്ടിട്ടില്ല. സ്വാതി തിരുനാൾ മികച്ച ഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു. നിരവധി ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പല ഭാഷകളിൽ സംഗീത കൃതികളും അദ്ദേഹം രചിച്ചു. സംഗീത കൃതികളിൽ കീർത്തനം, വർണ്ണം, പദം, തില്ലാന തുടങ്ങിയ പല വിഭാഗങ്ങളുണ്ട്.

സ്വാതി തിരുനാളിന്റെ കീർത്തനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് വിഷ്ണു കീർത്തനങ്ങളാണ്, 175 എണ്ണം. കൂടാതെ ഒരു ഗണപതി കീർത്തനവും സരസ്വതിയെപ്പറ്റി 9 നവരാത്രി കീർത്തനങ്ങളും സ്വാതി തിരുനാൾ രചിച്ചു.

21 വർണ്ണങ്ങളാണ് സ്വാതി തിരുനാളിൻ്റെതായി ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 17 സംസ്കൃതത്തിലാണ്, ശേഷിക്കുന്നവ തെലുങ്കിലും മണിപ്രവാളത്തിലുമാണ്. സംഗീതത്തിൽ സ്വാതി തിരുനാളിലുണ്ടായിരുന്ന അപാരമായ കഴിവ് വെളിവാക്കുന്നവയാണ് പല രാഗങ്ങളിൽ രചിച്ച ഈ വർണ്ണങ്ങൾ. സ്വാതി തിരുനാൾ ആകെ 65 പദങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇതിൽ 50 മലയാളത്തിലും 10 സംസ്കൃതത്തിലും 5 തെലുങ്കിലുമാണ്. ക്ഷേത്രങ്ങളിൽ നടത്തിയിരുന്ന നൃത്തത്തിനു വേണ്ടിയാണ് പദങ്ങൾ എഴുതിയത്. അവ ഇന്നും നാട്യവേദിയിൽ ഉപയോഗിക്കുന്നു.

സ്വാതി തിരുനാളിന്റെ കീർത്തനങ്ങളെ, നവരത്നമാലിക, നവരാത്രി കീർത്തനങ്ങൾ എന്നിങ്ങനെ രണ്ട് പ്രധാന വിഭാഗങ്ങളെ തിരിക്കാം. ഭക്തിയുടെ 9 ഭാവങ്ങളെ കുറിക്കുന്നവയാണ് നവരത്നമാലിക. നവരാത്രി വേളയിൽ പാടാനാണ് നവരാത്രി കീർത്തനങ്ങൾ രചിക്കപ്പെട്ടത്. അറിയപ്പെടുന്ന സ്വാതി തിരുനാൾ കീർത്തനങ്ങളെല്ലാം കർണാടക സംഗീതത്തിലാണ്. എന്നാൽ ഹിന്ദുസ്ഥാനിയിലും കൃതികൾ രചിച്ചിട്ടുണ്ട്.

അക്കാലത്ത് പ്രചാരത്തിലിരുന്ന പ്രസിദ്ധ രാഗങ്ങളിലാണ് സ്വാതി തിരുനാൾ കീർത്തനങ്ങളും മറ്റും രചിച്ചത്. അതോടൊപ്പം സ്വയം ചില രാഗങ്ങൾ ചിട്ടപ്പെടുത്തുകയും അവയിൽ ഗാനങ്ങൾ രാഗമാലികയായി രചിക്കുകയും ചെയ്തു. ഇക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് മോഹന കല്യാണി എന്ന രാഗം.

സംഗീതത്തെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന സ്വാതി തിരുനാളിന് നൃത്തത്തോടും വലിയ കമ്പമായിരുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്ത സംഗീതജ്ഞരെയും നർത്തകരെയുമൊക്കെ അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഒട്ടേറെ നർത്തകരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. മോഹിനിയാട്ടത്തെ പരിഷ്കരിച്ച് ഇന്നത്തെ നിലയിലാക്കിയത് തന്നെ സ്വാതി തിരുനാളാണ് എന്ന് പറയാം. അദ്ദേഹം രചിച്ച പല പദങ്ങളും വർണ്ണങ്ങളും മോഹിനിയാട്ടത്തിന് വേണ്ടിയായിരുന്നു. സംഗീതത്തെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ച സ്വാതി തിരുനാൾ മികച്ച സാഹിത്യകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സംഗീത കൃതികൾ എല്ലാം തന്നെ സാഹിത്യ ഭംഗി നിറഞ്ഞവയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകളിൽ സംഗീതം അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് പറയാം. സ്വാതി തിരുനാളിന്റെ സാഹിത്യ കൃതികൾ പദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം സംസ്കൃത ഭാഷയിലും. ഭക്തിമഞ്ജരി, സ്യാനന്ദൂരപുര വർണ്ണനം, ശ്രീ പത്മനാഭ ശതകം, ഉത്സവ പ്രബന്ധം, അജാമിളോപാഖ്യാനം, കുജേലോപാഖ്യാനം എന്നിവയാണ് സ്വാതി തിരുനാളിന്റേതായി ലഭ്യമായ സാഹിത്യരചനകൾ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയത്തിന്റെ മാതൃകയിലാണ് ഭക്തിമഞ്ജരി രചിക്കപ്പെട്ടിരിക്കുന്നത്. പേരുപോലെ തന്നെ ഭക്തിരസ പ്രധാനമാണ് ഈ കൃതി.

തിരുവനന്തപുരത്തെ പറ്റിയുള്ള വർണ്ണനയാണ് സ്യാനന്തൂരപുര വർണ്ണനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ സംബന്ധിച്ച ഐതിഹ്യമാണ് ഇതിലെ മുഖ്യവിഷയം. ഉത്സവ പ്രബന്ധം, അജാമിളോപാഖ്യാനം, കുചേലോപാഖ്യാനം എന്നിവ പ്രബന്ധങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. ഹരികഥാ കാലക്ഷേപത്തിനു വേണ്ടി എഴുതിയതാണ് ഈ കൃതികൾ. മഹാരാഷ്ട്രയിലും മറ്റും പ്രചാരത്തിലിരുന്ന ഹരികഥ നമ്മുടെ നാട്ടിലെത്തിയത് സ്വാതി തിരുനാളിന്റെ പ്രബന്ധങ്ങളിൽ കൂടിയായിരുന്നു. സംഗീതജ്ഞരിലെ ചക്രവർത്തിയും ചക്രവർത്തിമാരിലെ സംഗീതജ്ഞനുമായിരുന്നു സ്വാതി തിരുനാൾ. 34 വർഷത്തെ ഹ്രസ്വ ജീവിതം കൊണ്ട് പല ജന്മങ്ങളുടെ കർത്തവ്യം അദ്ദേഹം ചെയ്തു തീർത്തു. ആത്മപീഡനത്തിന്റെ സിംഹാസനമേറിയ ഈ കലോപാസകൻ പ്രജാക്ഷേമ തൽപരനായ രാജാവുമായിരുന്നു. അമൂല്യമായതെന്തും തന്റെ രാജ്യത്തുണ്ടാകണമെന്ന് മോഹിച്ച ആ രാജ്യസ്നേഹി തിരുവിതാംകൂറിനെ ഭൌതികമായും സാംസ്കാരികമായും നവീകരിച്ചു. ഭോജരാജന്റെ ധാരാനഗരവും ശരഭോജിയുടെ തഞ്ചാവൂരും തിരുവിതാംകൂറിൽ പുനരവതരിച്ചു. സംഗീത ത്രിമൂർത്തികളായ ത്യാഗരാജന്റെയും ശ്യാമശാസ്ത്രികളുടെയും മുത്തുസ്വാമി ദീക്ഷിതരുടെയും നാഗധാരകൾ അനന്തപുരിയിൽ ഇഴചേർന്നൊഴുകി.

0: സ്വാതി തിരുനാളിന്റെ സ്വരങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സംഗീത ലോകം ഇത്രമേൽ തിളക്കമേറിയതാകുമായിരുന്നില്ല. സംഗീതത്തിൽ സ്വപ്നത്തിന്റെ സൂക്ഷ്മഭാവങ്ങൾ ചാലിച്ച് ആ നക്ഷത്രം അകാലത്തിൽ കണ്ണടച്ചു. പക്ഷേ സംഗീത ലോകത്തു നിന്ന് സ്വാതി സ്വരസുധാ സാഗരം അനർഗളം പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതെ, സ്വാതി നക്ഷത്രത്തിന് മറയാനാകില്ല, സ്വാതി തിരുനാളിന് മരണവുമില്ല. സംഗീത നഭസിലെ സ്വാതി നക്ഷത്രം.
1: ഇതുവരെ കേട്ടത് മഹാരാജ സ്വാതി തിരുനാളിനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം. സംവിധാനം ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
2: യു ആർ ലിസ്ണിംഗ് ടു എ ഫീച്ചർ ഓൺ മഹാരാജ സ്വാതി തിരുനാൾ, ഡയറക്റ്റഡ് ബൈ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Agam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വിവിധ കലാകാരന്മാർ പാടിയ ശ്യാമശാസ്ത്രി കൃതികൾ കേൾക്കാം. ആദ്യം കാമാക്ഷി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബേഗട ആദിതാളം പാടിയത് വിജയ് ശിവ.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to the compositions of Shyamashastri sung by various artists. Listen to the composition Kamakshi in the rag Begada set to Adital and sung by Vijay Shiva.

0: വിജയ് ശിവ പാടിയ കാമാക്ഷി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബേഗട ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ കാമാക്ഷി ഇൻ ദ രാഗ് ബേഗട സെറ്റ് ടു ആദിതാൾ ആൻഡ് സങ് ബൈ വിജയ് ശിവ.
0: ഇനി പാർവതി നിന്നു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കൽഗദ ആദിതാളം തിശ്രനട. പാടിയത് നിത്യശ്രീ മഹാദേവൻ.
1: നെക്സ്റ്റ് ഈസ് ദ കോമ്പോസിഷൻ പാർവതി നിന്നു ഇൻ ദ രാഗ് കൽഗദ സെറ്റ് ടു ആദിതാൾ തിശ്രനട ആൻഡ് സങ് ബൈ നിത്യശ്രീ മഹാദേവൻ.

0: നിത്യശ്രീ മഹാദേവൻ പാടിയ പാർവതി നിന്നു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കൽഗദ, ആദിതാളം തിശ്രനട.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ പാർവതി നിന്നു ഇൻ ദ രാഗ് കൽഗദ സെറ്റ് ടു ആദിതാൾ തിശ്രനട ആൻഡ് സങ് ബൈ നിത്യശ്രീ മഹാദേവൻ.
0: ഇനി ദേവി ബ്രോവ എന്ന് ആരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ചിന്താമണി, ആദിതാളം. പാടിയത് പാലക്കാട് കെ വി നാരായണ സ്വാമി.
1: നെക്സ്റ്റ് ഇസ് ദ കോമ്പോസിഷൻ ദേവി ബ്രോവ in the rag Chintamani, set to Aditaal and sung by Palakkad K.V. Narayan.

0: പാലക്കാട് കെ വി നാരായണസ്വാമി പാടിയ ദേവി ബ്രോവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ചിന്താമണി, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ദേവി ബ്രോവ ഇൻ ദ രാഗ് ചിന്താമണി, സെറ്റ് ടു ആദിതാൾ ആൻഡ് സംഗ് ബൈ പാലക്കാട് കെ വി നാരായണസ്വാമി.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ കലാകാരന്മാർ പാടിയ ശ്യാമശാസ്ത്രി കൃതികൾ. ഇനി കരുണാനിധി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം തോടി, രൂപകതാളം പാടിയത് OS ത്യാഗരാജൻ.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to the compositions of Shyamashastri sung by various artists. Next is the composition Karunanidhi in the rag Todi set to Rupakathal and sung by OS Thyagaraj.

0: എസ് ത്യാഗരാജൻ പാടിയ കരുണാനിധി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, രൂപക താളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പോസിഷൻ കരുണാനിധി ഇൻ ദ രാഗ് തോടി സെറ്റ് ടു രൂപക താൾ ആൻഡ് സംഗ് ബൈ ഒ എസ് ത്യാഗരാജൻ.
0: അവസാനമായി അഖിലാണ്ടേശ്വരി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കർണാടക കാപ്പി, ആദ്യ താളം പാടിയത് ഡോക്ടർ എം ബാലമുരളികൃഷ്ണ.
1: ദി നെക്സ്റ്റ് കോമ്പോസിഷൻ ഈസ് അഖിലാണ്ടേശ്വരി ഇൻ ദ രാഗ് കർണാടക കാപ്പി സെറ്റ് ടു ആദിതാൾ ആൻഡ് സംഗ് ബൈ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ.

0: ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ അഖിലാണ്ടേശ്വരി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കർണാടക കാപ്പി ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ അഖിലാണ്ടേശ്വരി ഇൻ ദ രാഗ് കർണാടക കാപ്പി സെറ്റ് ടു ആദിതാൾ ആൻഡ് സംഗ് ബൈ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് വിവിധ കലാകാരന്മാർ പാടിയ ശ്യാമശാസ്ത്രി കൃതികൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻസ് ഓഫ് ശ്യാമശാസ്ത്രി സംഗ് ബൈ വേരിയസ് ആർട്ടിസ്റ്റ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH.

ഇനി മരിവേറെ ശ്യാമാശാസ്ത്രി സാഹിത്യം ആനന്ദഭൈരവിരാഗം മിശ്രചാപ്പുതാളം. ലിസൺ നൗ ടു മരിവേറെ കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി ഇൻ രാഗ് ആനന്ദഭൈരവി സെറ്റ് ടു മിശ്രചാപ്പുതാൾ.

0: This is Ragam 24/7 DTH Indian Classic Music Channel.
1: ഇപ്പോൾ ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. Now we bring you a vocal title by Lalita Balasubramaniam. She is accompanied by C. S. Anurup on violin and N. Shrikumaravarma on mridangam. Swami Natha Paripalaya Nataragam Aditalam Muthuswami Dikshithar Kriti. First item of this concert is Swami Natha Paripalaya in Raga Nata, set to Aditala, composed by Muthuswami Dikshithar.

Sari sama gaba mani ba san ni ri san.

മരിവേരെ, ലതാംഗിരാഗം, ഖണ്ഡചാപ്പുതാളം, പട്ടണം സുബ്രഹ്മണ്യയ്യരുടെ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ ലതാംഗിരാഗ സെറ്റു ഖണ്ഡചാപ്പുതാള, കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയ്യർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലളിത സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ലളിത ബാലസുബ്രഹ്മണ്യം. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് എൻ ശ്രീകുമാരവർമ്മ ഓൺ മൃദംഗം. അനുദിനമുനു ബേഗഡരാഗം രൂപകതാളം പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർക്ക്. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ ഇൻ രാഗ ബേഗഡ സെറ്റു രൂപകതാള അനുദിനമുനു.

അവസാന ഇനമായി ശ്രീകാന്തിമതി, ഹേമവതിരം, ആദിത്താളം, മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീകാന്തിമതി ഇൻ രാഗ ഹേമവതി, സെറ്റു ആദിത്താള, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. ഫോർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ലളിത ബാലസുബ്രഹ്മണ്യം. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ ഓൺ മൃദംഗം.
1: രാഗം DTH ചാനൽ വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.